ോരം കണ്ണോരം ശൃംഗാരം പൊഴുതുകൾ കോടി പുതുമകൾ തേടി മാവിണ്ണില പുതു തീർ കൊണ്ടുവാ ചെന്തേ നില പുതു സീർ കൊണ്ടുവാ.

പോയി കുഞ്ചിത്തഞ്ചിത്തഞ്ചി ക്കോ മുന്തിരി മുന്തിരി ചിന്തിക്കോ മഞ്ജളി വന്ന സുന്ദരി വാവേ താങ്കിനക്കത്തത് മിറിയാടും തങ്കയിലാവേ പോയി തങ്ക കൊലുസല്ലേ കൊഞ്ചും കുയിലല്ലേ മാരണമയിലല്ലേ തങ്ക കൊലുസല്ലേ കൊഞ്ചു കുയിലല്ലേ മാരണമയിലല്ലേ.

വളർന്നിരിക്കും മുഖത്തിൽ നവരസമും ചേക്ക ശിവന്തിരിക്കും ഇതഴിൽ കണിരസമും വളർന്നിരിക്കും മുഖത്തിൽ നവരസമും ചേക്ക ശിവന്തിരിക്കും ഇതഴിൽ കണിരസമും കണ്ട് മറൈന്തിരിന്ത് പാക്കും മരുമെന്ന്.

എങ്കിരുന്നാലും ഉന്നൈ ഞാൻ അറിവേൻ, ഉന്നൈ എന്നെയല്ലാൾ വേറെ യാരറിവാർ. പാവയ

ആനാട് മലരാട് മതിയാട് നദിയാട് വങ്കൈകൾ നടനമാട് വാനാട് മന്നാട് കൊടിയാട് ഇടയാട് വഞ്ചീവൾ കൈകളാട് സുവയോട് നാനാട് എനെ നാടി ഇതുവേളി ഇരവിന് തുണയാക